0: ആദ്യമറാത്രി ദുലഹായ്
1: ലൈവ് FM.LK
2: രഹസ്യ നിവണ റിത്മയ www.liveFM.LK